0: teimbar ma wax ko waya man ke baga de bokum julit mba de nga ngagna julit def na la jeng naari gat te jeng na li jaru ko won ke bo xase makum julit mba de nga ngagn ab julit def na la jeng naari gat te jeng na li jaru ko won ni degg ne malaka tew robo bindon lepp di tew malaka fabla ñepp jiw di wé sa jëf ya nga jëfum yow bol nelaw ba na xureet ngir rugale mu ne xoreet mbolam njaboot ga dila seet te duñ ca man la fa yaman xamoo baas naari nga jëm xamu laal jana nga jëm bu ree ba kekk yow jahim fee jàllagoo ko bul xaram bu lekk maas yow wu lewul bul naan maas naan bu lewul bul sàng càngaay lu lewul lii yóbbuloo ko fa yaman bu lekk maas ñam wu lewul bul naan maas naan gu lewul bul sàng càngaay lu lewul lii yóbbuloo ko fa yaman bur yàlla la muy jëkk a laaj lu dagg déeb lay jëkk a laaj te su lewee dootu la laaj sowe nga wax ko waa yaman bu lewulee doo mën a wéy sa yànnam doo duñ mën a wéy keroo nga gis ku jooy na wéy bala keroo nga ñam yawan na nga yaram lu sa boroom te deer yaram kat say moroom ni réew mën a maasa jaroo
1: yéen a ngi déglu Tonyeur FM 88.6
0: xamal maasio marxiyaam jaar na na génni farñi baam suubaan la tudd wenn ngaam wa daj na duniaak ñam logon keroo nga muur bi ndee ba tey jaan jaaga banku naari fay xiif na ba ñas ngir xaru way tooyayu doole repp nañ day wax ni nit te dana for way tooñ ak ña leen di far weyta bi naari bul di far way tooñ ci atte fa yaman maas na ngay lekka laal te ga dara bul ko di laal lum tuuti tuuti bul ca laal kon da nga raw fa waa yaman negam da ngay jëndey dinaar téeméeri junni ci dinaar ci ndox mu sell nit dinaar aljuma dellaa fa yaman ne ma maas bul koy ragal neem tooñuloo jaru ragal ngir deem na am caay nga ñiin muñal te wax ko waa yaman bul fàtte maas yow sa boroom foo man di nekk moola moom bul sagganeeti say moroom ngir ñooy sa seere fa yaman foo ne maas na ngay xalaat ne gat siraat bu mën a faat loo atte na nga koy mën a waat demal di atte fa yaman foo nekk deel sa xoo si kër muy xàll baat muy fa sa kër barabee ñooy sa seere far yow mal xiyaab wax koo yaman bul fekk tooñ nga di ko far bul fa bëggit def ko ni nar kii limaan bul ko di cor bul fa kii fa waa yaman na ngay dakaalee ki faqiir miskin ya maas bu leen di leer te soo defee nii fekki leer foo man di jëm fa waa yaman xam nga maas kat alquraan xamal ko képp kuy royaan faqiir miskin ya andi leen bëkki jataay fa waa yaman bul sàggane déggin maas bul topp nee nekkat maas képp ku dee rekku maas te fekk wiy na fa yaman mu naa maas yow taxawal yaatu watul kañaani xol jàppab loxoob naa ko muñal tey topputooy jaral yaman jàppal ma dénk bii maas ngir man ragal naa ne maas ba nuy dajeeti yow maas yow man xiyaab laatiw yaman jàppal ma dénk bii maas ngir man ragal naa ne maas ba nuy dajeeti yow maas yow mal xiyaab laatiw yaman maas ne ko yaa rasulullah nëb naa sa dénk bii walla may sakku ndimbal ca ilaah ak dénk bii fa waa yaman maas naa ko yaa rasulullah nëb naa sa dénk bii walla may sakku ndimbal ak dénk bii fa waa yaman yow ne mba jàpp jëb loxoom ñaanal ko tabli ci loxoom danaa maas waaxule doom tey dénk naa la waa yaman dénku maas ba fii la yem xateem ba tey laay bëgg a jëm aatu rasul gaa ku yëgam te boo maas a nga yaman keroog ba maas yeggee yaman yéggangu neem nga fa yaman ba sant yàlla fukki yoon ak yaari yoon fa waa yaman julli ci yonen ba bu baax war leen ba xol yena firaax yaman ña naa jiiwaaya baax sa wàccuwaay moo di yaman julli ci yonen ba bu baax waar leen ba xol yena firaax yaman ña naa jiiwaaya baax ചാച്ചുവായ് മോദിയമൻ ദളങ്കത്തിലച്ചരൽ യാക്ഷഞ്ജ ബോധിലിൻ ദിഗൽ മുജോയ് ഫജോയുടെ ബദൽ മുരുക്കളാജ്ഞവായമൻ തമരുദ്ധീകയാമാസ് ഹാലലൗസാസ് അമര സൈദീമാസ് ഹബീബോ ഇന്ദ്രയമൻ നിളായ് കൊലങ്ങളെ ദിഗൽ മുട്ടുതേലം കൊതികൾ നെമ്മിക്കുവൈ റഗ്ബു സഗന മിസ്കിൻ ഫയമൻ മാസഫലോമ്പിലേണ്ടികൾ അമർമുല്ലം മഞ്ചൂൻ മുറിപ്പുക്കിവേർ അരിയാർ അമൽ ലീല സഹോദായമൻ ഹം ജമ്മി ബെസ് മാസ് നിലവും ലിസാൻ കൊനയവും ഏവൾ മാസ് തങ്ങൈ നിലവും വിരം നയാമൻ യൊന്നും സുബാഞ്ചു സുക്കുരാത് യൗങ്കൈ നിലവും ബനാ കുറേ മോലം സാ ബയ്യപ്പുതി യൗങ്കൈ നിലവും ലീവിയമൻ മാസ് മാസ് മദീന മാസ് ചെന്നലയമൻ മ്പോലം ജലൗലു ജുഗു മ്പോലം അസമാശി നിരൽ നുളകുബായമൻ മുനാജിലോജ് മുഖൈതി ഞാൻ യങ്ങതിലാജ് നാലി മജ്യമൻ നെമ്മൽ നദേശി കുതികി മജ്യം പുരേന സൈതാന റജീം സ്വപ്പിൽ മമ്പിർമീഹിയമൻ എന്നോ ചോബുജീഷ് മ്പോലം ബച്ചൽബിപ്പുനീഷ് മാലം ഞറം വെപ്പുതീസ് ഗിർഗിർ മുജീസ് മമുജീസൻ ബുദ്ധീസ് മാലം വെപ്പുനീസ് മാലം ഞറം വെപ്പുതീസ് ഗിർഗിർ മുജീസ് മമുജീസൻ ഞങ്ങോട്ട് നിർമ്മതിൽ കലാത് റാംലം കൊമനവാത് ഡമൻ മദീന യാക്കുമൻ ഞങ്ങോട്ട് നിർമ്മതിൽ ശാത് നാക്കുമാസ് ലീങ്കൈ കലാത് റാംലം കൊമനവാത് demal madina yakuman masjidu wuluna kerop yonen babatuna kerop joye mas joyen kerop mushef ko joy fayaman joy madarabe bokku joy gide yaman yeser di joy malakir malaye joy ngir joy mas mon yaman mamudu so joy la a ya weili weili weili a fa fa ay weili a ma joy la mas mon yaman جبير بنا يا زيدي يا مالكي فاستدي يا ويل ويل يا سدي في ليل آسف يمن مجايف جاي يا قلال ناكو محمد رسول مرن سنقب قدون رسول فاتنا تيمان في يمن مغيدي كل جدي جاي تاودي جاي سكدي جاي سكدي جاي جاكدي جاي تاي بسر مالف يمن فقال يا محمد وامر قاسم شيدا وياهما رغم مسجدا إنا لله لوهن إنا إليه راجعون
2: جاجف جاجف جاجف سني أليون جاي جاجف سني أبلاي سامبو جاجف ألاجي داود جي وقت يجد نكاب دورنا
3: نيال قول دا نيال خلي مغوي جالف مني تغي دامو